0: ചില കച്ചവടങ്ങൾ എല്ലാം തൂക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്.
1: അതായത് ഒരു കിലോക്ക് ഒരു മാക്സിമം എവ്വളവ് രൂപായ് കിടക്കും?
0: ഒരു കിലോ വന്നിട്ട് 65 രൂപ, 30 രൂപ സീസണിൽ. ഇപ്പോഴൊക്കെ വന്നിട്ട് 20 രൂപ, 25, 22. ഇപ്പോഴേ കൊലയ്ക്ക് ഈയാത്തം കൊല കപ്പ കൊലയ്ക്കൊക്കെ 60 രൂപ, 50 രൂപ, 60 രൂപ വില ഇരിക്കുന്നു.
1: അതായത് നിങ്ങൾ ഈയാത്തം കൊല, അപ്പുറം വന്ന് ചുവപ്പ് കൊല, അപ്പുറം പാളയംകോട്ടൻ, രസകദളി, ഇന്ത മാതിരി എല്ലാം ഇത് മറ്റുന്നാ ഇരുക്ക ഇല്ലെല്ലാം വാഴ പോട്ടിരിക്കീങ്க?
0: ഇത് കഴിഞ്ഞ് മട്ടിക്കൊലയുണ്ട്, കൂമ്പില്ലാത്ത കൂമ്പെല്ലാം കൊലയുണ്ട്. അല്ലാതെ ഇങ്ങനെ ചെറിയ ചെറിയ കൊലകള്, ഓവറ കൊലകളുണ്ട്, വാഴകളുണ്ട്.
1: നിറയെ വെറൈറ്റി വെച്ചിരിക്കീങ്ക ഇങ്ങ മല സൈഡ് ആണെന്നാല മട്ടി കൊലയിലെല്ലാം നിറയ വെറൈറ്റി ചൊല്ലാങ്കല്ലോ. അത് ചെമ്മട്ടി അതെല്ലാം ഇങ്ങ എനിക്കിതാ
0: ഇപ്പഴുണ്ട്,
1: ഇവിടെ ഉണ്ട്,
0: ഇവിടെ ഉണ്ട്. കൃഷി എടുക്കുന്നവര് ഈ കൊലയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നല്ല വിലയും ഉണ്ട് ആ കൊല.
1: ഇപ്പൊ നിങ്ങ ചൊല്ലിങ്ക ഇങ്ങ വന്ന് നാങ്ക വന്ന് വേദി ഉറങ്ങളെ കൊടുക്ക മാട്ടോ, ഫുള്ളാവുമേ ഇയർക്കെ ഉറം താ. അതിനാല അതില വിളയ കൂടിയത് വന്ന് നല്ല വന്ന് ഉങ്ങൾക്ക് ഒരു വിലയും കിടക്കും. ഇന്നൊന്നു വന്ന് നിറയ கிலோ எடையும் இருக்கும் அப்படின்னு சொல்லி சொன்னீங்க. இப்ப மரிச்சினி வச்சிருக்கீங்க அப்படின்னு சொன்னீங்க. மரிச்சினி எத்தனை சென்ட்ல வச்சிருக்கீங்க?
0: நான் ஒரு 1.5 ஏக்கரில் வச்சிட்டேன். வச்சு வேலையை கைட்டு பன்னி சல்யம் கொண்டு கூடுதல கிருஷி எடுக்க பற்றியில்ல. கிருஷி எடுத்திருந்தாலும் பன்னியும் மிருகங்களெல்லாம் நசிப்பிச்சுண்டு போகணும். അങ്ങനെ വന്നപ്പോഴ് കുറച്ച് കൃഷി വച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ വെളിയിൽ കൊടുക്കാനായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. പന്നീരെ ശല്യം കൊണ്ട് ഒന്നും കിട്ടൂല. അങ്ങനെ വേലയൊക്കെ ഇട്ട് വലയൊക്കെ ഇട്ട് രാത്രിയിൽ നമ്മൾ ഉറക്കം മുഷിഞ്ഞ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ആഹാര ഭക്ഷണത്തിന്, നമ്മളെ വീട്ടാവശ്യത്തിന്.
1: ഇപ്പൊ 1.5 ഏക്കർ പോട്ടിരിക്കേണ്ടി ചോദിക്കും, 1.5 ഏക്കറും ഉങ്ങ വീട്ടു തേവയ്ക്ക് എടുപ്പീങ്കളാ ഇല്ലാ അത് വെളിയിലെ വിലക്കും കൊടുപ്പീങ്കളാ?
0: ആരെങ്കിലും വന്ന് ചോദിച്ച
1: யாராவது கேட்டா கொடுப்பீங்க?
0: பைசைக்கு என்ன கொடுக்கும்?
1: எவ்வளவு ரூபாய்க்கு கொடுக்கறீங்க?
0: இவிட 40 ரூபா, 50 ரூபா.
1: ஒரு கிலோவுக்கு
0: கிடைக்கும்.
1: ஒரு கிலோவுக்கு 40 ரூபா, 50 ரூபா கிடைக்கும்.
0: நம்ம வெளியில போயிருந்தாலும் 60 ரூபா, 70 ரூபா ஒரு கிலோ கிழங்கு வெளியில போய் வாங்கிச்சிருந்தா அதுல 10 ரூபா ஒக்க குறைச்சு நம்ம இவட கொடுக்கும்.
1: இப்போ நீங்க சொன்னீங்க நாங்க மரிச்சினி வச்சிருக்கோம் சொன்னீங்க, இதுல என்ன வெரைட்டி வச்சிருக்கீங்க மரிச்சினி?
0: அது நம்மள பண்டே உள்ள பஷன சாதனமான ஈ மரிச்சினி என்ன வரன் சாதனம். அப்பழே அது நம்ம களையில களையாத நம்ம ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇല്ല, നമ്മെ പോലുള്ള കുടുംബത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കിഴങ്ങ്. അതിന്റെ വെറൈറ്റി സാധനം എന്ന് പറയുമ്പോ അത് നമുക്ക് നമ്മളെ ശരീരത്തിന് ബലം കിട്ടും, ആരോഗ്യമുണ്ട്. ഈ ചോറിനെങ്കിലും ബലം നമ്മളെ ശരീരത്തിൽ കിട്ടും. മീനും മരച്ചിനിയായിട്ടൊക്കെ വച്ച് കഴിക്കുമ്പോഴ് അതിന്റെ പ്രത്യേക അതിന്റെ ഒരു രുചിയും ഒക്കെ അത് വേറെയാണ്. ആരോഗ്യത്തിന്റെ ഇതിലാണ് ഈ കിഴങ്ങ് നമ്മൾ കഴിക്കുന്നത്.
1: ഇപ്പോ നിങ്ങൾ ചൊന്നെങ്കിൽ മരച്ചിനി കിഴങ്ങ് വന്ന് നാങ്ക വന്ന് 1.5 ഏക്കർ പോട്ടിരിക്കും. ആണാലും എങ്ക വീട്ടാവശ്യത്തിൽ யாராவது வந்து கேட்டா கொடுப்பேன் அப்படின்னு சொல்லி சொன்னீங்க. இப்ப அது வந்து நல்ல ஒரு ஆரோக்கியம், நாங்க வந்து இயற்கை முறையிலே பண்றோம், எந்த கெமிக்கலும் இல்ல. அதனால கூட எங்களுக்கு வந்து ஒரு நல்ல ஆரோக்கியத்துக்கு, ஏன்னா நீங்க வந்து காலையிலேயே வீட்டு வேலைகள் எல்லாம் செய்துட்டு அதுக்கப்புறம் உடனே வந்து நீங்க விவசாயம் பண்றதுக்கு போயிடுறீங்க. அப்ப வந்து உங்களுக்கு வந்து மத்தியானம் வரைக்கும் நான் வந்து மம்மட்டி எடுத்து நானே கிளச்சி எல்லா வேலையும் செய்வேன்னு சொன்னீங்க. அப்ப அதனால உங்களுக்கு வந்து ஒரு ஆரோக்கியம் இருக்கும்னா அதுல அந்த மரிச்சினி வந்து ஒரு நல்ல ஆரோக்கியமான ஒண்ணு அப்படின்னு சொல்றீங்க.
0: கிழங்குலே நம்மள சொந்த மண்ணில உயரம் நம்மளு பச்சோடு കുഴയില ഒരത്തില് പറച്ചണക്കിന ഒരത്തില് കിഴങ്ങ് വെക്കും. അത് നമ്മൾ ഈ മമ്മാട്ടി പണി ഒക്കെ കഴിഞ്ഞു വരുമ്പോഴേ നമ്മൾ ആഹാരം ഇതെടുത്ത് തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നത്. ചിലപ്പോഴും കഞ്ഞിയൊക്കെ, ചിലപ്പോ ഈ മരച്ചിനി കിഴങ്ങ് മാത്രം തന്നെ വെച്ച് കഴിക്കുന്നത്.
1: കാലത്ത് ടിഫിനെ അത് തന്നെ,
0: കാലത്ത് സമയങ്ങളിൽ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അതും കഴിക്കാൻ സമയം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. കിഴങ്ങ് രാവിലെ പഴിഞ്ഞായിട്ട് കോരിയൊക്കെ കുടിച്ചിട്ട് വെള്ളയിലിറങ്ങി പോകും.
1: നാങ്കളാവേ അണച്ചു കൊടുത്ത് അത് കിഴങ്ങ് വന്ന് നാങ്ക വന്ന് மரிச்சினி கிழங்கு வந்து உற்பத்தி பண்றோம். அது இல்லாம அதுல வெரைட்டி எங்களுக்கு தெரியல. ஆனா வந்து பழைய காலத்துல எங்க முன்னோர்கள் வச்ச அதே வெரைட்டியை தான் நாங்க இன்னைக்கு வரைக்கும் ஃபாலோ பண்ணி அதே கம்பாடு தான் நாங்க மாத்தி மாத்தி நட்டு நட்டு இன்னைக்கு எடுத்துட்டு இருக்கோம் அப்படின்னு சொன்னீங்க. அதாவது எத்தனை மாசத்துல உங்களுக்கு இந்த மரிச்சினி வந்து உங்களுக்கு அந்த அறுவடை பண்றதுக்குள்ள அந்த அருவம் வரும்?
0: நம்ம இப்படி மரிச்சினி கிருஷி செய்து கழிஞ்சா ஈ இப்படி நட்டா நமக்கு 3 மாசத்தினாகும் வச்சு மரிச்சினி கிழங்கு எடுக்கலாம்.
1: 3 மாசத்துல எடுக்கலாம். அது எப்படி
0: விளையும் இல்ல, என்னாலும் நமக்கு ஆகார பட்சண சாதனத்தின் നമുക്ക് കഴിക്കാനായിട്ട് അതില് വിളഞ്ഞിരിക്കും കിഴങ്ങ്. നല്ല വിളഞ്ഞു കിട്ടൂല. 3 മാസം തൊട്ടേ നമുക്ക് 6 മാസം 12 മാസം ഈ കിഴങ്ങ് നമുക്ക് തിന്നാൻ കിട്ടും.
1: അതായത് 3 മാസത്തിലിരുന്ന് നിങ്ങൾ വന്ന് കൊഞ്ചം വിളയാട്ടാലും പരവായില്ല, അത് എടുത്ത് നമ്മൾ സാപ്പിടത്തേക്ക് റെഡി പണിരലാം. അതിലിരുന്ന് 6 മാസം 1 വർഷം വരയ്ക്കും നമ്മൾക്ക് അത് വന്ന് അതിനുടേ ബലം എടുക്കലാം അപ്പടിന്ന് சொல்றீங்க. ഇപ്പോ നിങ്ങൾ சொன்னீங்க நான் ஜாதிக்காய், கிராம்பு, நல்ல மிளகெல்லாம் போட்டுர்க்கேன்னு சொன்னீங்க. அது எத்தனை ஏக்கர் பண்றீங்க? அதெல்லாம் மிக்ஸ் ஆயி தான் இருக்கா இப்படி வச்சிருக்கீங்க?
0: சாயான நம்ம தனி தனியா வச்சில்ல. എന്നാലും தனி തനിയെ തന്നെ ജാതി ഒരു സൈഡിലാണെങ്കിൽ ക്യാമ്പ് ഒരു സൈഡിൽ വയ്ക്കും, കുരുമുളക് ഒരു സൈഡിൽ വയ്ക്കും. കൂട്ടത്തിലില്ല, തനി തനിയാ വച്ച് തനി തനിയാ അതിന്റെ நம்ம எடுக்கிறது. அது ஈ சீசன்ல இப்பழக்க கிராம்பில் பூவும் வலிய விளஞ்சக்காய் இதொக்கெண்டு இது.

0: മണ്ണിലോരം കുഴ ഈ മട്ടകള് ഇതെല്ലാം വെട്ടി അതിന്റെ സീസൺ നോക്കി നമ്മൾ നട്ട് അത് പൊടിച്ച് ഏറെ ആയി വരുമ്പോഴും നമ്മൾ മണ്ണണച്ചിട്ട് കൊടുക്കും. പിന്നെ ഈ ചേനയ്ക്കും ചേമ്പിനും ഒക്കെ ചാണകം ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ ചാമ്പൽ നമ്മളെ അടുപ്പിൽ വെക്കുന്ന ചാമ്പൽ വാരി മുട്ടിൽ ചുറ്റി വിട്ട്
1: കൊടുക്കും. വിറക് അടുപ്പിലാണ് എരിച്ച് സമയം എല്ലാം പണ്ടെങ്കിലും
0: നമ്മൾ വിറക് അടുപ്പിലാണ് കൂടുതൽ.